നിങ്ങൾക്കേനും തുപ്പനി റേഡിയോ സാരംഗ് 107.8 FM ഇന്നത്തെ തുളു പ്രസാരകു നിങ്ങളേക്ക് മാത്രികല മോഹിതഞ്ചി സൊൽമെലോ ഇനിത്തെ ഈ കാര്യക്രമട് ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് അർണ കത്തെ സംഭാഷണെ ഗീതാരചനെ ഹിന്നലെ ഗായന അഞ്ചനെ നിർദ്ദേശനദ തുളു നാടക പാർവതി നടപ്പാത് കൊർപ്പിനക്കലു ചാപ്പർക്ക തണ്ടത കലാവിതര് കൃപ്പെ ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് ചാപ്പർക്ക തണ്ട.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിനൊന്നല്ലേ, നിക്കുൽ കേനൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ രംഗത ബതുക്കും.

നിങ്ങൾക്കാണ് തുപ്പനി റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുളു പ്രസാരകു നിങ്ങളെ മാത്രികല മോഹിതഞ്ചി സൊൽമെലു. ഇന്നത്തെ ഈ കാര്യക്രമം ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് അർണ കത്തെ സംഭാഷണെ ഗീതാരചനെ ഹിന്നലെ ഗായന അഞ്ചനെ നിർദ്ദേശനദ തുളുനാടക പാർവതി നടപ്പാത് കൊർപ്പിനക്കലു ചാപ്പർക്ക തണ്ടത കലാവിതര് കൃപ്പെ ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് ചാപ്പർക്ക തണ്ട.

മാത്രമല്ല വൺപേര് കോരികേലത്തിന്റെ പുള്ളിയാണെന്ന് പുള്ളിയായ ബുക്കനെ കോരികേലപ്പണു ഏരകള പറ്റി ധ്യാന നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കളിക്കേനുള്ള റേഡിയോ സാറൻ 105.8 FM രംഗ് രംഗത പതുക്കെ.

മാത്രമല്ല വൻ പേര് കോരികളെത്തുന്ന പുള്ളിയാണ് പുള്ളിയായ ബുക്കനെ കോരികളെപ്പുണ്ണത് ഏരകള കൊട്ടി യാനിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾക്ക് ഏനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്ക്.